0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ. സമൃദ്ധമായ ദൈവവിളികൾ സഭയുടെ ഊർജ്ജസ്വലതയുടെയും ദൈവജനത്തിന്റെ വിശ്വാസപൂർണമായ ജീവിതത്തിന്റെയും അടയാളമാണ്. സഭയുടെ അസ്തിത്വത്തിൽ തന്നെ ദൈവവിളിയുടെ ഒരംശമുണ്ടെന്നും അപ്പസ്തോലന്മാരുടെ ജീവിതങ്ങൾ പൂർണമായി പരിവർത്തനം വരുത്തിയ എന്നെ അനുഗമിക്കുക എന്ന ക്രിസ്തുവിന്റെ ആഹ്വാനം ഓരോ ക്രൈസ്തവന്റെയും അന്തരംഗത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഇന്നും തന്റെ പ്രത്യേക നിയോഗങ്ങൾ നിറവേറ്റുവാൻ വ്യക്തികളെ ആവശ്യമുണ്ട്. അതിനായി അവിടുന്ന് വ്യക്തികളെ വിളിക്കുന്നുമുണ്ട്. വിളി ലഭിക്കുന്നവർ അതിനോട് പ്രത്യുത്തരിക്കുവാനും അതിൽ നിലനിൽക്കുവാനും പ്രാർത്ഥിക്കേണ്ടത് ക്രൈസ്തവരുടെ മുഴുവൻ കടമയാണ്. അതിനാലാണ് ദൈവവിളി പ്രോത്സാഹിപ്പിക്കുക എന്നത് മുഴുവൻ ദൈവജനത്തിന്റെയും ഉത്തരവാദിത്വമാണെന്ന് രണ്ടാം വത്തിക്കാൻ സുനഗദോസും സഭാനിയമവും പറഞ്ഞുവെക്കുന്നത്. ഇന്നത്തെ ചിന്താമലരുകളിൽ ദൈവവിളിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തിൽ എപ്രകാരം ദൈവവിളിയിൽ വിശ്വസ്തയോടെ ജീവിച്ചുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനുമായി സേവനം ചെയ്യണമെന്നും ആഹ്വാനം ചെയ്യുന്ന ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്. അപ്പസ്തോലിക കാർമൽ സമൂഹാംഗമായ സിസ്റ്റർ റോസ് മരിയ തെങ്ങനാംപ്ലാക്കലാണ് ചിന്തകൾ പങ്കുവയ്ക്കുന്നത്.

വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എഴുതിയ സിനഡാനന്തര അപ്പസ്തോലിക് പ്രബോധനം ബീറ്റ കോൺസഗ്രാത്ത വിശുദ്ധീകരിക്കുന്നു. കർത്താവായ ക്രിസ്തുവിന്റെ മാതൃകയിലും പഠിപ്പിക്കലിലും ആഴത്തിൽ വേരൂന്നിയ സമർപ്പിത ജീവിതം പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവം തന്റെ സഭയ്ക്ക് നൽകിയ ദാനമാണ്. ഓരോ സമർപ്പിതനും സമർപ്പിതയും ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് ലോകത്തിൽ വെളിച്ചമാകാൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ ക്ഷണത്തിന്റെ അവബോധം ഓരോ വ്യക്തിയെയും ക്രിസ്തുവിന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. വേറിട്ട് നിൽക്കാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാനും വിളിക്കപ്പെട്ടു എന്നതാണ് പ്രധാനം. ദൈവികവും വിലമതിക്കാനാവാത്തതുമായ സമ്മാനം, സമർപ്പിക്കപ്പെടാനുള്ള ആഹ്വാനം, അതാണ് ദൈവവിളി. സ്വീകരിച്ചവന്റെ യോഗ്യതയല്ല, മറിച്ച് വിളിച്ചവന്റെ കരുണയാണ് ദൈവവിളിയുടെ അടിസ്ഥാനം. അവൻ മുൻകൈ എടുക്കുന്നു. ഇന്നത്തെ ലോകം സമർപ്പിതരായ ഓരോ വ്യക്തികളിലും യേശുവിന്റെ മുഖവും കരുതലും സ്നേഹവും കാരുണ്യവും കാണാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അചഞ്ചല സ്നേഹം വ്യത്യസ്തതയോ യോഗ്യതയോ കണക്കിലെടുക്കാത്ത ഒന്നാണ്. ക്രിസ്തുവിനെ കൂടുതൽ അടുത്തനുഗമിക്കാനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുവാനുമുള്ള വിളിയാണിത്. ഓരോ സമർപ്പിതനും സമർപ്പിതയ്ക്കും അപ്പസ്തോലനായ പൌലോസിനോടൊപ്പം ഇങ്ങനെ പറയാൻ കഴിയും: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐകീക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്കുവേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. സമർപ്പിത ജീവിതം ദൈവത്തിന്റെ ദാനമാണ്, അത് ഒരു സൗജന്യ സമ്മാനമാണ്. സമർപ്പിക്കപ്പെട്ടവർ വിജയിക്കാനല്ല, മറിച്ച് വ്യത്യസ്തരാകാൻ വിളിക്കപ്പെട്ടവരാണ്. സഭയ്ക്കും ലോകത്തിനും സാക്ഷികളായി ജീവിക്കാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ. സമർപ്പണ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറെയാണ്. പക്ഷേ ഈ വെല്ലുവിളികളെ തരണം ചെയ്യാൻ പ്രാർത്ഥനയാകുന്ന പടച്ചട്ട ധരിക്കണം. എങ്കിൽ മാത്രമേ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. സമർപ്പിതർ ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ട മുഖത്തെക്കുറിച്ച് ധ്യാനിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. തന്നെ അനുഗമിക്കാൻ വിളിച്ചവരെ അവിടുന്ന് തന്റെ ദൌത്യം തുടരാനും ക്ഷണിക്കുന്നു. ദൈവവിളിയിൽ ഉറച്ചു ജീവിക്കാൻ അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ദൈനംദിന പ്രാർത്ഥനയിലൂടെയും യേശുവുമായുള്ള നിരന്തര സംഭാഷണത്തിലൂടെയും ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നിവയിലുള്ള വിശ്വസ്തതയിലൂടെയും സമർപ്പണ ജീവിതം നയിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. ഈ 21-ാം നൂറ്റാണ്ടിൽ വെല്ലുവിളികൾ ഏറെയാണ്. പക്ഷേ വെല്ലുവിളികളെ നേരിടണമെങ്കിൽ നാം കരുത്താർജിക്കണം. അതിനാൽ സമർപ്പണ ജീവിതത്തെ ക്രിസ്തുവിന്റെ ജീവിതവുമായി അനുരൂപപ്പെടുത്തണം. ജീവിതത്തിന്റെ വെല്ലുവിളികൾക്കിടയിൽ ഓരോ സമർപ്പിതർക്കും സന്തോഷമനുഭവിക്കാൻ സാധിക്കുന്നത് ദൈവവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുമ്പോഴാണ്. ഓരോ സമർപ്പിതരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വക്താക്കളാകുവാനാണ്. ഓരോ സമർപ്പിതരും യേശുവിൽ നിന്ന് പഠിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവരുടെ ജീവിതം അവനെ അനുകരിക്കുന്നതും മാതൃകയാക്കുന്നതും ആയിരിക്കണം. ജീവിതത്തിന്റെ തിരക്കേറിയ സാഹചര്യങ്ങളിൽ വ്യക്തിപരമായി അവനോടൊപ്പം ആയിരിക്കുവാനും അവനിൽ തികഞ്ഞ സന്തോഷം കണ്ടെത്താനും ഓരോരുത്തർക്കും സാധിക്കണം. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്കു കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഓരോ സമർപ്പിതരും അവനിൽ ആശ്രയിക്കുമ്പോൾ ജീവിതത്തിൽ ആശ്വാസവും സംതൃപ്തിയും കണ്ടെത്തുന്നു. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് അവിടുത്തെ ദൌത്യം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ ദൌത്യം നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ സമർപ്പിതരും. പ്രത്യേകമായി വിളി സ്വീകരിച്ചിരിക്കുന്നതും വിളിക്കപ്പെട്ടിരിക്കുന്നതും ലോകത്തിൽ യേശുവിന് സാക്ഷ്യമായി സമർപ്പിത ജീവിതം നയിക്കുവാനും ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടവർക്ക് അവിടുത്തെ നൽകുവാനും അങ്ങനെ ക്രിസ്തുവിന്റെ പാദങ്ങളും കൈകളും ആയിക്കൊണ്ട് ലോകത്തിൽ വെളിച്ചമായി മാറുവാനുമാണ്. കർത്താവിനു വേണ്ടി സമർപ്പിതരായവർ സമ്പത്ത്, കുടുംബജീവിതം, അതുമാത്രമല്ല സ്വന്തം ഇഷ്ടങ്ങൾ പോലും ഉപേക്ഷിക്കുന്നു. അപ്പസ്തോലന്മാരെ പോലെ ഓരോ സമർപ്പിതരും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാനും തങ്ങളെ തന്നെ
ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിളിയെ തടസ്സപ്പെടുത്തുവാൻ ഒരു ലൗകിക ശക്തിക്കും സാധ്യമല്ല. ഫ്രാൻസിസ് പാപ്പ പ്രസ്താവിച്ചതുപോലെ, ലോകത്തെ ഉണർത്തുക, സാക്ഷികളാകുക, വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, ജീവിക്കുക, ഇങ്ങനെ വിദഗ്ധരായി ജീവിക്കാൻ സമർപ്പിതർക്ക് ഈ ലോകത്ത് സാധ്യമാണ്. ക്രിസ്തുവുമായുള്ള ബന്ധം ആഴപ്പെടുമ്പോഴാണ് ഓരോ സമർപ്പിതരും തന്റെ അനുദിന ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക. ഫ്രാൻസിസ് മാർപ്പാപ്പ സമർപ്പിത ജീവിതത്തിന്റെ വർഷത്തോടനുബന്ധിച്ച് 21 നവംബർ 2014 എഴുതിയ അപ്പസ്തോലിയ കത്തിൽ പ്രസ്താവിക്കുന്നു, സമർപ്പിതർ ഉള്ളിടത്ത് സന്തോഷമുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിയാനും കാണിക്കാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം വേറെ എവിടെയും അന്വേഷിക്കേണ്ടതില്ലെന്നും പ്രായമായവർക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള പൂർണമായ സ്വയം സമർപ്പണം നമ്മുടെ ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായ സംതൃപ്തി നൽകുന്നതുമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ രചിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ചുതന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. സമർപ്പിത ജീവിതം ഏകാന്തതയുടെ ഒരു ജീവിതമല്ല, മറിച്ച് കൂട്ടായ്മയുടെ ജീവിതമാണ്. മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധം ഉറപ്പിക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാനും സ്വയം ചെറുതാകുവാനും മറ്റുള്ളവരെ നമ്മളേക്കാൾ ശ്രേഷ്ഠരായി കാണുവാനും സാധിക്കണം. സമർപ്പിത ജീവിതം പങ്കുവെക്കലിന്റെയും മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നതും ആയിരിക്കണം. ഈ ലോകത്തോട് അനുരൂപരാകാതെ സ്വന്ത താൽപര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ആശ്രയിക്കാതെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വീകരിക്കാൻ സമർപ്പിതരായ നമുക്ക് സാധിക്കണം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുമ്പോഴാണ് സമർപ്പണ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുക. സമർപ്പിത ജീവിതം ഒരു വെല്ലുവിളിയായി തീരുന്ന ഈ ലോകത്ത് തന്നെ വിളിച്ച് അനുഗ്രഹിച്ച ദൈവത്തോട് വിശ്വസ്തതയോടെ തനിക്ക് ലഭിച്ച ദൈവവിളി അതിന്റെ പൂർണതയിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ കരുത്തോടെ മുന്നോട്ട് നയിക്കുവാൻ വിളിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും സാധിക്കണം. വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഓരോ സമർപ്പിതനും സമർപ്പിതയും ദൈവത്തിന്റെ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി താൻ അനേകായിരങ്ങൾക്കിടയിൽ നിന്നും വിളിക്കപ്പെട്ടവൻ വിളിക്കപ്പെട്ടവൾ ആണെന്നുള്ള അവബോധം കാത്തുസൂക്ഷിക്കുകയും ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് സമർപ്പണ ജീവിതത്തിന്റെ അന്തസത്ത മനസ്സിലാക്കുവാൻ സാധിക്കുക. ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണം പൂർണമായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ദിവ്യസൗന്ദര്യത്തിന്റെ പാത പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി തീരാൻ സാധിക്കുന്നു. ഇപ്രകാരമാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, സമർപ്പിത ജീവിതം ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു ജീവിതമാണ്. ശാഖ വൃക്ഷത്തോട് ചേർന്നിരിക്കുന്നതുപോലെ ഓരോ സമർപ്പിതരും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോഴാണ് സമർപ്പണ ജീവിതത്തിന്റെ മനോഹാരിത മനസ്സിലാക്കുവാൻ സാധിക്കുക. ക്രിസ്തുവുമായുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുത്തുന്നതും ജീവിത സാഹചര്യങ്ങളിൽ കരുത്തേകുന്നതും ആയിരിക്കണം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഫ്രാൻസിസ് പാപ്പ ഉത്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, സമൂലമായും ആത്മാർത്ഥവുമായി ജീവിക്കുവാനും വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ മാത്രം പോരാ, അത് ധ്യാനിക്കുകയും യേശുവിന്റെ വാക്കുകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കണം. ഓരോ ക്രിസ്ത്യാനിയും പ്രത്യേകിച്ച് നിങ്ങളും ഞാനും ശാന്തതയും സന്തോഷവും ദൈവത്തിന്റെ സാന്ത്വനവും എല്ലാവരോടുമുള്ള അവന്റെ ആർദ്രതയും നൽകുന്ന ഈ പ്രത്യാശയുടെ സന്ദേശത്തിന്റെ വാഹകരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ
അവനാൽ ആശ്വസിക്കപ്പെടുന്നതിന്റെയും അവൻ സ്നേഹിക്കുന്നതിന്റെയും സന്തോഷം നാം ആദ്യം അനുഭവിച്ചാൽ ആ സന്തോഷം മറ്റുള്ളവർക്ക് നൽകാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്കു നൽകും.

സഭയിൽ ദൈവവിളിയുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പസ്തോലിക കാർമൽ സമൂഹാംഗമായ സിസ്റ്റർ റോസ്മരിയ തേങ്ങനാംപ്ലാക്കിൽ പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. കെ ബി ഐസക്കിന്റെ വരികൾക്ക് സാബു ലൂയിസ് സംഗീതം നൽകിയ ക്രൈസ്തവ ശാസ്ത്രീയ ഗാനം ആലാപനം ശങ്കരൻ നമ്പൂതിരി.

0: Laudetur Jesu Christus. Jesu Christus in studio.
1: Ide Vatican Radio. Ellasukum.
2: ശ്രോതാക്കൾ കേൾക്കും നമസ്കാരം. ഇന്ന് മലയാളം സംരക്ഷിൽ കേൾക്കാം ചിന്താമല. സമൃദ്ധമായ ദൈവവിളികൾ സഭയുടെ ഊർജ്ജസ്വലതയുടെ ദൈവജനത്തിന്റെ വിശ്വാസപൂർണ ജീവിതത്തിന്റെ അടയാളമാണ്. സഭയുടെ അസ്തിത്വത്തിൽ തന്നെ ദൈവവിളിയുടെ ഒരമുണ്ടെന്നും അവരുടെ ജീവിതങ്ങൾ പൂർണ്ണമായി പരിവർത്തനം വരുത്തിയ അനുഗമിക്കുക ക്രിസ്തുവിനം ഓരോ കവന്റെയും അന്തരത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. ത്തിന് ഇന്നും പ്രത്യേക നിയോഗം നിറവേറ്റുവാൻ വ്യക്തികളെ ആവശ്യമുണ്ട്. അതിനായി അവിടുന്ന് വിളിക്കുന്നുമുണ്ട്. വിളി ലഭിക്കുന്നവർ അതിനോട് പ്രതിവാനും അതിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കേണ്ടത് ക്രൈസ്തരുടെ മുഴുവൻ കടമ. അതിനാലാണ് വിളി പ്രോത്സാഹിപ്പിക്കുന്നത് മുഴുവൻ ദൈവജനത്തിന്റെ ഉത്തരവാദിത്തമെന്ന് രണ്ടാം സുനകദോസും സഭാ നിയമവും പറഞ്ഞുവെക്കുന്നത്. ചിന്താമലരിൽ ദൈവവിളി മഹാത്മ്യത്തെക്കുറിച്ചും ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ലോകത്ത് എപ്രകാരം ദൈവവിളിയിൽ വിശ്വസ്തയോടെ ജീവിച്ചുകൊണ്ട് അവയ്ക്കും സമൂഹമായി സേവനം ചെയ്യണമെന്നും ആഹ്വാനം ചെയ്യുന്ന ചിന്തകൾ നാം ശ്രദ്ധ. അപ്പസ്തോൽ കാർമൽ സമൂഹംഗമായ സിസ്റ്റർ റോസ് മരി തെങ്ങനാംപ്ലാക്കലാണ് ചിന്തകൾ പങ്കുവയ്ക്കുന്നത്.

വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്യ സിനഡാനന്തര അപ്പസ്തോലിക പ്രബോധന ബീത കൊണ്ടിരാത്ത വിശുദ്ധിയെന്നും കർത്താവായ ക്രിസ്തുവിന്റെ കൃപയിലും പഠിപ്പിക്കലിലും ആഴത്തിൽ ഊന്നിയ സമർപ്പിത ജീവിതം പരിശുദ്ധാത്മാവിലൂടെ പിതാ ദൈവം നൽകാനമാണ്. ഓരോ സമർപ്പിനും സമർപ്പിത ക്രിസ്തുവിന് പാത പിന്തുണ ലോകൽ വെളിച്ചമാകാൻവരാണ്. ക്രിസ്തുവിന്റെ അവബോധം ഓരോ വ്യക്തിയെയും ക്രിസ്തു മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിക്കാൻ പ്രേരിപ്പിക്കും. വേറിട്ടാനും മറ്റുള്ളവരെ ക്രിസ്തു ആകർഷിക്കാനും രക്ഷപ്പെട്ടു എന്ന പ്രധാനം ദൈവികവും വിലമതിക്കാതുമായ സമർപ്പിക്കപ്പെടാനുള്ള ആഹ്വാനം അതാ ദൈവവിളി. സ്വീകരിച്ചവന്റെ യോഗ്യയല്ല

വിടെ കരുണയാണ് ദൈവവിളിയുടെ സ്ഥാനം. അൻ മുൻകൈ എടുക്കുക. ഇന്നത്തെ ലോ സമർത്ഥമായ ഓരോ വ്യക്തിയിലും മുഖവും ഇതിലും സ്നേഹവും കാരുണ്യവും ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അഞ്ചല സ്നേഹം വ്യത്യസ്ത യോഗ്യതയോ കണക്കിലെടുക്കാത്ത ഒന്ന്. ക്രിസ്തുവിനെ കൂടുതൽ അടുത്തയക്കാനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹത്തെ ഉറവിടമായതിന് ഞങ്ങൾ തന്നെ സമർപ്പിക്കാനുള്ള വിളിയാണ്. ഓരോ സ്വിതനും സമർപ്പിക്കും. സ്തോലനായ പിസിനോടൊപ്പം ഇങ്ങനെ പറയാൻ കഴിയും, ഞാൻ ക്രിസ്തുവോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നു, ക്രിസ്തുവാണിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐകീകൃതം എന്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. സമർപ്പിത ജീവിതം ദൈവദാനമാണ്, ഒരു സൗജന്യ സമ്മാനമാണ്. സമർപ്പിക്കുന്നവർ വിജയിക്കാനല്ല മറിച്ച് വ്യത്യസ്തരാകാൻ വിളിക്കപ്പെട്ടവരാണ്. സഭയ്ക്കും ലോകത്തിനും സാക്ഷികളായി ജീവിക്കാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ. സമർപ്പണ ജീവിതത്തിൽ വെല്ലുവിളികളെയാണ്. പക്ഷേ ഈ വെല്ലുവിളികളെ നാം ചെയ്യാൻ പ്രാർത്ഥനയാകും പടച്ചട്ടതരി എങ്കിൽ മാത്രമേ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. പിതർ തന്റെ ക്രൂശപ്പെട്ട മുഖത്തെക്കുറിച്ച് ധ്യാനിക്കാൻ വിളിക്കാറാണ്. തന്നെ അനുഗമിക്കാൻ വെച്ചവരെ അന്ന് ദൗത്യം തുടരാൻ ക്ഷണിക്കുന്നു. ദൈവവിളിയിൽ ഉറജീവിക്കാൻ സ്നേഹത്തിൽ നിലനിൽക്കേണ്ടത് ആണ്. ദൈനം പ്രാർത്ഥനയിലൂടെ യേശുവുമായി നിരൻ സംഭാഷണത്തിലൂടെയും ഭ്രമയും ദാരിദ്ര്യം അനുസരണം എന്നിവയിലുള്ള വിശ്വസ്തതയും സമർപ്പണ ജീവിതം നയാൻ ഓരോരിക്കും സാധിക്കണം. ഈ 21-ാം നൂറ്റാണ്ടിൽ വെല്ലുവിളി ഏറെയാണ്. പക്ഷേ വെല്ലുവിളികളെ നേരിടണമെങ്കിൽ നാം കരുവചിക്കണം. അതിനാൽ സമർപ്പണ ജീവിതത്തെ ക്രിസ്തുവിൻ്റെതുമായി രൂപപ്പെടുത്തണം. ജീവിതത്തിനുള്ളിൽ ഓരോ സമർപ്പിതർക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുമ്പോൾ ഓരോ സമർപ്പിതരും വിളിക്കിരിക്കുന്നത് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെ ആക്കളാകുവാനാണ്. ഓരോ സമർപ്പിതർ യേശുവിൽ നിന്ന് പഠിക്കാൻ വിളിക്കപ്പെടാണ്. അവരുടെ ജീവിതം അവനെ അനുഗമിക്കുന്നതും മതിയാക്കുന്നതും ആയിരിക്കണം. ജീവിതത്തിന്റെ കേറിയ സാഹചര്യങ്ങളിൽ പരമായി അവനോടൊപ്പം ആയിരിക്കുവാൻ അവൻ തികഞ്ഞ സുഷം കണ്ടെത്താൻ ഓരോരുത്തർക്കും ഇരിക്കണം. അവൻ ജനക്കുടിച്ചു വിട്ടതിനും ഏകതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. രാത്രിയായപ്പോൾ അവൻ തനിച്ചായിരുന്നു. ഓരോ സമർപ്പിത അവനിലേക്കുമ്പോൾ ജീവിതത്തിൽ ആശ്വാസവും സംതൃപ്തിയും കിട്ടുന്നു. പിതാവിന്റെ ഇഷ്ടം നിറയ്ക്കുകയാണ് അവിടുത്തെ ദൗത്യം നമ്മെ ഓർമ്മിക്കുന്നു. അവിടെ ദൗത്യം നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ സമർപ്പിതരും. വിളി സ്വീകരിച്ചിരിക്കുന്നു വിളിട്ടിരിക്കുന്നതും ലോകത്തിൽ യേശുവിന് സാക്ഷ്യമായി സമർപ്പിത ജീവിതം നയിക്കുവാനും ക്രിസ്തുവിനെ നഷ്ടപ്പെട്ട് അവരെ നൽകുവാനും അതിനെ ക്രിസ്തുവിന്റെ പാദം കൈകളും ആയി ലോകത്തിൽ വെളിച്ചമായി മാറുവാൻ കർത്താവിന് വേണ്ടി സമർപ്പിതരവർ കുടുംബജീവിതം അതുമാത്രമല്ല സ്വന്തം ഇഷ്ടങ്ങൾ പോലും ഉപേക്ഷിക്കുന്നു. അപ്പോസ്തലന്മാരെ പോലെ ഓരോ സമർപ്പിതരും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാനും അതെ തന്നെ ദൈവത്തിന്റെയും ദൈവജനത്തിന്റെയും രക്ഷയ്ക്കായി സമർപ്പിക്കാനും വിളിക്കുന്നു. വിളിയെ തടസ്സപ്പെടാൻ ഒരു ലൗകിക ശക്തിയും സാധ്യമല്ല. ഫ്രാൻസിസ് പാപ്പ പ്രസ്താവിച്ചതുപോലെ ലോകത്തെ ഉണർത്തുക, സാക്ഷിയാകുക, വ്യത്യസ്തമായ രീതികൾ ചെയ്യുക, ജീവിക്കുക, പിന്നെ വിധേയരായി ജീവിക്കാൻ സമർപ്പിതർ ഈ ലോകത്ത് സത്യമാണ്. ക്രിസ്തുവുമായ ആഴപ്പെടുമ്പോൾ ഓരോ പിതരും അനുദിന ജീവിത സന്തോഷം കണ്ടുക. ഫ്രാൻസ് മാർപ്പാപ്പ സമർപ്പിത ജീവിതന്റെ വരോടനുബന്ധിച്ച് 21 നവംബർ 2014 എഴുത അപ്പസ്തോൽ കത്തിൽ പ്രസ്താവിക്കുന്നു, സമർപ്പർ ഉള്ളിടത്ത് സന്തോഷമുണ്ട്. നമ്മുടെ കളെ സന്തോഷം നിറയ്ക്കാൻ ദൈവത്തിന് കഴിയുമെന്നറിയാനും കാണിക്കാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷം വേറെ എവിടെയും രക്ഷിക്കേണ്ടതില്ലെന്നും പ്രായമാർക്കും ദൈവം വേണ്ടിയുള്ള പൂർണമായ സമർപ്പണം നമ്മുടെ ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായ തൃപ്തി നൽകുന്നതാണ്. സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെപ്പം സുസ്ഥ പ്രതിയും ജനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ അവരെയോ വയറുകളെയോ ദ്രജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. സമർപ്പിത ജീവിതം ഏകതയുടെ ഒരു ജീവിതമല്ല, മറു കൂട്ടായ ജീവിതമാണ്. മറ്റുള്ളവരുമായി നമ്മുടെ ഉറപ്പിക്കാൻ ഓരോ വ്യക്തിക്കും സഹിക്കണം.

നമ്മുടെ ചുറ്റുപരിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാനും സ്വയം ചെറുതാകുവാനും മറ്റുള്ളവരെ നമ്മളെ ശ്രേഷ്ഠരായി കാണാനും സാധിക്കണം. അർപ്പിത ജീവിത പങ്കുവരിന്റെയും മറ്റുള്ളവരുടെ സന്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നതും ആയിരിക്കണം. ഈ ലോകത്തോട് അനുരൂപരാകാതെ സ്വന്തം താല്പര്യങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ ത്തിന്റെ സുഖവിളിൽ ആശ്രയിക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഇറ്റക്കുറച്ചിലുകൾ സ്വീകരിക്കാൻ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തെയോ ഇതിലുള്ള വസ്തുവോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹമനിൽ ഉണ്ടായിരിക്കുകയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുമ്പോഴാണ് സമർപ്പണ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുക. അർപ്പിത ജീവിതം ഒരു വെല്ലുവിളിയായി തീരുന്ന ഈ ലോകത്ത് തന്നെ വിളിച്ച് അനുഗ്രഹിച്ച ദൈവത്തോട് സ്വസ്ഥതയോടെ തനിക്ക് ലഭിച്ച വിളി അതിപൂർണതയിൽ ചെയ്തുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ അവരുടെ മുന്നോട്ട് നിൽക്കുവാൻ പ്പെട്ട ഓരോ വ്യക്തിക്കും സാധിക്കും. വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഓരോ സമർപ്പിതനും സമർപ്പിതയും അതിന്റെ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി താൻ അനേകായങ്ങൾക്കിടയിൽ നിന്നും വിളിക്കപ്പെട്ടവൾ ആണെന്നുള്ള അവബോധം സൂക്ഷിക്കുകയും അവരുമായുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുത്തി ചെയ്യുമ്പോഴാണ് സമർപ്പണ ജീവിതത്തിന്റെ അന്തസ്ഥ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണം പൂർണ്ണം ജീവിക്കുക. അങ്ങനെ ജീവിക്കും ദിവ്യ സൗന്ദര്യ പ്രകാശിക്കുന്ന വെളിച്ചം തീരാൻ സാധിക്കും. ഇപ്രകാരമാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. സമർപ്പിച്ച ജീവിതം വേരൂന്നിയ ജീവിതമാണ്. വൃക്ഷത്തോട് ചേർന്നിരിക്കുന്ന പോലെ ഓരോ സമർപ്പിതരും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ സമർപ്പണ ജീവിതത്തിന് മനോഹാരി മനസ്സിലാക്കുവാൻ സാധിക്കുക. ക്രിസ്തുവിനുള്ള ബന്ധം കൂടുതൽ ആഴ്ത്തുന്നതും ജീവിത സാഹചര്യങ്ങളിൽ കരുത്തേറുന്നതും ആയിരിക്കണം. ഞാൻ മുന്തിരിയും നിങ്ങളാകുകളുമാണ്. ആരെന്നും ഞാൻ അവനിൽ വസിക്കുന്നു അവൻ ഏറെ ഭയപ്പെടുവിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പാപ്പ ഉത്ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: മൂലമായും ആത്മാർത്ഥവുമായി ജീവിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ മാത്രം അത് ധ്യാനിക്കുകയും യേശുവിന്റെ വാക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കണം. ഓരോ ക്രിസ്ത്യാനും പ്രത്യേകിച്ച് നിങ്ങളും ഞാനും ശാന്തതയും ദോഷവും ദൈവത്തിന്റെ സന്തവും എല്ലാവരോടുമുള്ള അവന്റെ ആർത്തി നൽകുന്ന ഈ പ്രത്യാശ സന്ദേശത്തിന്റെ വാഹകരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവനാൽ അസ്വസിക്കപ്പെടുന്നതിന്റെയും അവൻ സ്നേഹിക്കുന്നതിന്റെയും സന്തോഷം നാം ആദ്യം അനുഭവിച്ച് ആ സന്തോഷം മറ്റുള്ളവർക്ക് നൽകാം. നിങ്ങളെ തെരഞ്ഞെടുക്കുകയല്ല, ഞങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന് നിങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്ന് അവൾ നിങ്ങൾക്ക് നൽകും.

സൗൽ ദൈവവിളിയുടെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പസ്തോലിക കാർമൽ സംഘമായ സിസ്റ്റർ റോസ്മരിയ തെങ്ങനാംപ്ലാക്കിൽ പച്ച ചിന്തകളാണ് നാം ഇതുവരെ അറിയിച്ചത്. അടുത്ത ഒരു ഗാനം കേൾക്കാം. കെ ബി ഐസക് അരികൾക്ക് സാബു ലൂയിസ് സംഗീതം നൽകി ക്രൈസ്തവ ശാസ്ത്രീയ ഗാനം ആലാപനം ശങ്കരൻ നമ്പു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 14-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച ത്രികാല ജപ പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിലുള്ള സീറോ മലങ്കര കത്തോലിക്ക മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ യൂറോപ്പ് UK കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ റോമിൽ എത്തിച്ചേർന്ന സഭാപ്രതിനിധികളും സഭയുടെ പിതാവും തലവനുമായ അഭിവന്ദ്യ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയും മറ്റ് സഭാധ്യക്ഷന്മാരുമായി ജൂൺ മാസം 15-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സഭയുടെ പാരമ്പര്യത്തെയും ആരാധനക്രമ സമ്പന്നതയെയും എടുത്തുപറഞ്ഞുകൊണ്ട് സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. സന്ദേശത്തിന്റെ ആരംഭത്തിൽ കൂടിക്കാഴ്ചയുടെ ദിവസം തന്നെ

അറുപത്തിയേഴാം പിറന്നാൾ ആഘോഷിക്കുന്ന സഭാതലവന് പാപ്പ പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു. 1932 ജൂൺ മാസം 11-ാം തീയതി 11-ാം പിയൂസ് പാപ്പ സീറോ മലങ്കര സഭ ഹൈറാർക്കി സ്ഥാപിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ക്രിസ്തോ പാസ്തോറും എന്ന അപ്പസ്തോലിക രേഖ ആരംഭിക്കുന്നത് ക്രിസ്തുവിനോടുള്ള നന്ദി പ്രകാശനത്തോടെയാണെന്നത് പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ പത്രോസിന്റെ പിൻഗാമിയുമായുള്ള സഭാകൂട്ടായ്മയിലേക്ക് വീണ്ടും കടന്നുവരുവാൻ നിരവധി വൈദികരെയും സന്യസ്തരെയും വിശ്വാസികളെയും പ്രത്യേകമായി ബഥനി സന്യാസസഭയെയും നയിച്ച ധന്യന്മാർ ഇവാനിയോസ്, മാർ തെയോഫിലസ് എന്നിവരെ ഓർത്ത് ദൈവത്തിന് നന്ദിയർപ്പിക്കാമെന്ന് പാപ്പ പറഞ്ഞു. സാമൂഹിക നീതി, വിദ്യാഭ്യാസം, സമഗ്ര മാനവ വികസനം എന്നിവ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നൽകുവാനുള്ള മാർ ഇവാനിയോസിന്റെ തീക്ഷ്ണതയും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. 1934 സുവിശേഷവൽക്കരണ ശ്രമത്തിന്റെ ഫലമായി തുടക്കത്തിൽ തമിഴ്നാട്ടിൽ സീറോ മലങ്കര സഭ വളരുവാൻ ആരംഭിച്ചതും പാപ്പ എടുത്തു പറഞ്ഞു. തുടർന്ന് സഭയുടെ ഹൈറാർക്കിയുടെയും ഡി എം സഭയുടെയും പ്രതിബദ്ധതയും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഖഡ്കിയിലെ വിശുദ്ധ എഫ്രൈം, ഗുഡ്കാവിലെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്നീ രൂപതകളിലും സമാനമായ ഒരു പ്രതിബദ്ധത പുലർത്തുവാനും പാപ്പ വിവിധ സന്യാസസഭകളെയും സഭാസിനഡിനെയും ക്ഷണിച്ചു. ദരിദ്രർ എന്നത് വെറും ഭക്ഷണമില്ലാത്തവർ മാത്രമല്ല, മറിച്ച് മുഖവും ശബ്ദവും നഷ്ടപ്പെട്ടവരും കൂടിയാണ് പാപ്പ. സഭയുടെ ജീവിതത്തിൽ ദരിദ്രർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക അനീതിക്കെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് 10-ാമത് ആഗോള ദരിദ്ര ദിനത്തിനുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. 2026 നവംബർ മാസം 15-ാണ് ആഗോള ദിനം ആചരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഭൗതികവും ധാർമ്മികവുമായ ദുരവസ്ഥയെക്കുറിച്ച് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ദൈവത്തെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് കേവലമൊരു സിദ്ധാന്തമല്ല, മറിച്ച് അത് സാമൂഹികമായ അഴിമതിയിലേക്കും അനീതിയിലേക്കും നയിക്കുന്നുവെന്നും ഇത് ലോകമെമ്പാടും ദരിദ്രരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും അവരെ പാർശ്വവൽക്കരിക്കുന്നതിനും കാരണമാകുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കത്തോലിക്കാ സഭയും യഹൂദമതവും തമ്മിലുള്ള ബന്ധം സമഗ്ര മാനവ വികസനത്തിനുള്ളതാണ് പാപ്പ. ന്യൂയോർക്ക്, ഇസ്രായേൽ തുടങ്ങി 70-ലധികം രാജ്യങ്ങളിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ, അഭയാർത്ഥികൾ, പ്രായമായവർ, വൈകല്യമുള്ളവർ തുടങ്ങിയ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് സഹായം നൽകുന്ന സംയുക്ത യഹൂദ അപ്പീലിന്റെ പ്രതിനിധി സംഘവുമായി ലിയോ 14-ാമൻ പാപ്പ ജൂൺ മാസം 15-ാം തീയതി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ദരിദ്രരായ സഹോദരങ്ങൾക്കുള്ള സേവനം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുകയും സമൂഹത്തെ പുതുക്കുകയും ചെയ്യുന്ന ഒരു പാതയായി കാണുവാൻ ദൈവീക വെളിച്ചം ഏവരെയും സഹായിക്കുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഒറ്റപ്പെട്ടു പോകുന്ന വൈദികൻ സാവധാനം തളർന്നു പോകുന്നു പാപ്പ. നല്ല ഇടയന്റെ ആർദ്രതയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതം നയിക്കുവാനും ലോകത്തിലെ എല്ലാ വൈദികരെയും ക്ഷണിച്ചുകൊണ്ട് പുരോഹിതരുടെ വിശുദ്ധീകരണത്തിനുള്ള പ്രാർത്ഥനാ ദിനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സന്ദേശം നൽകി. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന ദൈവവചനം ഓരോ വിശ്വാസിക്കും, പ്രത്യേകിച്ച് വൈദികർക്ക് നൽകപ്പെട്ട ആഹ്വാനമാണെന്നും വിശുദ്ധി എന്നത് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ജീവനിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും വ്യക്തിത്വത്തിന്റെ കാതലാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഇത് കേവലമൊരു ആശയമല്ല, ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 14-ാം തീയതി ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നയിച്ച ത്രികാല ജപപ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പതിനൊന്നാം ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:36 മുതൽ 10:8 തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സന്ദേശം പങ്കുവച്ചത്.
1: Cari fratelli e sorelle, buona domenica. Il Vangelo di oggi ci porta un grande regalo perché coinvolge tutti coloro che lo ascoltano nello sguardo di Gesù.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭകരമായ ഒരു ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയൊരു സമ്മാനമാണ് നൽകുന്നത്. ഇത് ശ്രവിക്കുന്ന ഏവരെയും യേശുവിന്റെ ആഴമേറിയ വീക്ഷണത്തിൽ പങ്കുചേരുവാൻ ക്ഷണിക്കുന്നു. കർത്താവ് എന്താണ് നിരീക്ഷിക്കുന്നതെന്നും അവിടുത്തെ നോട്ടം എത്രമാത്രം ശ്രദ്ധയുള്ളതാണെന്നും ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ സഹോദരനായിത്തീർന്ന ദൈവപുത്രൻ മനുഷ്യകുലത്തെ നോക്കുന്നു. അടിച്ചമർത്തുന്ന പീഡനങ്ങളെയും നമ്മിൽ നിന്നും ശക്തി കവർന്നെടുക്കുന്ന അക്രമങ്ങളെയും അവിടുന്ന് കാണുന്നു. യുദ്ധത്തിന്റെ മുറിവുകളും ഉപഭോഗ സംസ്കാരത്തിന്റെ ശൂന്യതയും അവിടുന്ന് കാണുന്നു. വെറും പൊയ്മുഖങ്ങളായി മാറിയ മുഖങ്ങളെയും തിന്മയാൽ തകർന്ന കുടുംബങ്ങളെയും തെറ്റായ ആദർശങ്ങളാൽ വഞ്ചിക്കപ്പെട്ട യുവാക്കളെയും യേശു കാണുന്നു. യേശു ഇവയെല്ലാം കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്കുവേണ്ടി നമ്മോടൊപ്പം സ്നേഹിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ അനുകമ്പ കേവലം ഒരു സഹോദരതുല്യമായ സാമീപ്യം മാത്രമല്ല, മറിച്ച് നമ്മെ വിമോചിപ്പിക്കുവാനുള്ള ഉറച്ച ആഗ്രഹം കൂടിയാണ്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ അറിയുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കഴിയുന്ന അനേകം മനുഷ്യരുടെ മുൻപിൽ ക്രിസ്തു ഒരു നല്ല ഇടയനെന്ന നിലയിൽ എല്ലാവർക്കുമായി സ്വയം സമർപ്പിക്കുകയും വിളവെടുപ്പിന്റെ നാഥൻ എന്ന നിലയിൽ ലോകമാകുന്ന വയലിലേക്ക് വേലക്കാരെ അയക്കുകയും ചെയ്യുന്നു. അവർ ചെയ്യേണ്ട ജോലി എന്താണ്? കഷ്ടപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ആശ്വാസം പകരുക, ദാരിദ്ര്യമുള്ളിടത്ത് സ്നേഹവും പീഡനമുള്ളിടത്ത് പ്രത്യാശയും അവിശ്വാസമുള്ളിടത്ത് വിശ്വാസവും എത്തിക്കുക. ആദ്യത്തെ 12 വേലക്കാരുടെ പേരുകൾ സുവിശേഷം രേഖപ്പെടുത്തുന്നു. ശിഷ്യന്മാരായിരുന്ന അവർ പിന്നീട് അപ്പസ്തോലന്മാരായി മാറി, അതായത് മിഷനറിമാരും സുവിശേഷ പ്രഘോഷകരുമായി മാറി. അവരിൽ ആദ്യത്തെയാളായ സിമിയോൻ പത്രോസും അവസാനത്തെയാളായ യൂദാസ് ഇസ്കറിയോത്തോയുമുണ്ട്. യേശുവിനെ അനുഗമിക്കുവാനും അതേസമയം അവനെ ഒറ്റിക്കൊടുക്കുവാനും സാധിക്കുമെന്നും എന്നാൽ സുവിശേഷം എല്ലാവർക്കും ജീവനുള്ളതും സത്യവുമായ വചനമായി നിലനിൽക്കുമെന്നും ഇതു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോകുന്ന ആ സുവിശേഷം ഇന്നും പഴയതുപോലെ തന്നെ യുവത്വമുള്ളതും പുതുമയുള്ളതും വിമോചനം നൽകുന്നതുമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെ, യേശുക്രിസ്തുവിലൂടെ ദൈവം ഓരോ പുരുഷനും സ്ത്രീക്കും ഓരോ ജനതയ്ക്കും രാജ്യത്തിനും സമീപസ്ഥനായിരിക്കുന്നു. ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ സുഖപ്പെടുന്ന രോഗം പോലെയും പുലരിക്ക് വഴിമാറുന്ന രാത്രി പോലെയും ഉത്തിതനാൽ പരാജയപ്പെട്ട മരണം പോലെയും തിന്മ തകർന്നടിയുന്നു. ഇത്തരത്തിലാണ് യേശുവിന്റെ നോട്ടം യാഥാർത്ഥ്യത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. സ്നേഹം നിറഞ്ഞ അവിടുത്തെ ഈ പ്രവർത്തന പദ്ധതി സഭ എന്ന പുതിയൊരു ജനതയ്ക്ക് ജന്മം നൽകുന്നു. അപ്പസ്തോലന്മാരുടെ ദൗത്യം തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ് സഭ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി തന്നെ കൊടുക്കുവിൻ. അതെ, യേശുവിന്റെ ദാനം തികച്ചും സൗജന്യമാണ്. കാരണം അതിന്റെ മൂല്യം എല്ലാ അളവുകൾക്കും അപ്പുറമാണ്. അത് അർഹിക്കുവാനോ വാങ്ങുവാനോ സാധിക്കുകയില്ല. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മനോഹരമായ പേരാണ് ഈ കൃപ. നമ്മെ തന്നിലേക്ക് ചേർത്തുവെക്കുവാൻ ഈ കൃപ എവിടെയും നമ്മെ തേടിയെത്തുന്നു. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സുവിശേഷവൽക്കരിക്കുക എന്ന ദൗത്യം ജനിക്കുന്നത് ദൈവത്തിന്റെ ദാനത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിലൂടെ ആ ദാനം ലോകത്തിന് പാപമോചനമായും എളിയവർക്കും പാവപ്പെട്ടവർക്കുമുള്ള ശുശ്രൂഷയായും നീതിക്കുവേണ്ടിയുള്ള പ്രതിബദ്ധതയായും മാറുന്നു. യേശു നമ്മെ ഏവരെയും ക്ഷണിക്കുന്ന ഈ ദൗത്യത്തോട് സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ പ്രതികരിക്കുവാൻ കൃപാനിധിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായം നമുക്ക് തേടാം. പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദേശത്തിന് ശേഷം ത്രികാല പ്രാർത്ഥന ജപം നയിക്കുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: ആഞ്ജലോസ് ഡോമിനി നുൻസിയാവിത് മറിയെ
2: et concepit spiritu sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitabit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventri tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: udigne ficiamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis requiem aeternam dona eis Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: Adutthathayi oru gaanam kelkam. Father സോജു തെക്കിനേത്തെ സി എം ഐയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം ആലാപനം എലിസബത്ത് രാജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 14 ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച ത്രികാല ജപ പ്രാർത്ഥനാവേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സീറോ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിലുള്ള സീറോ മലങ്കര കത്തോലിക്ക മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ യൂറോപ്പ് UK കൺവെൻഷനിൽ സംബന്ധിക്കുവാൻ റോമിൽ എത്തിച്ചേർന്ന സഭാപ്രതിനിധികളും സഭയുടെ പിതാവും തലവനുമായ അഭിവന്ദ്യ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവയും മറ്റ് സഭാധ്യക്ഷന്മാരുമായി ജൂൺ മാസം 15 പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സഭയുടെ പാരമ്പര്യത്തെയും ആരാധനക്രമ സമ്പന്നതയെയും എടുത്തു പറഞ്ഞുകൊണ്ട് സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. സന്ദേശത്തിന്റെ ആരംഭത്തിൽ കൂടിക്കാഴ്ചയുടെ ദിവസം തന്നെ 67 പിറന്നാൾ ആഘോഷിക്കുന്ന സഭാതലവന് പാപ്പ പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു. 1932 ജൂൺ മാസം 11 പിയൂസ് പാപ്പ സീറോ മലങ്കര സഭ ഹൈറാർക്കി സ്ഥാപിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ക്രിസ്തോ പാസ്തോറും എന്ന അപ്പസ്തോലിക രേഖ ആരംഭിക്കുന്നത് ക്രിസ്തുവിനോടുള്ള നന്ദി പ്രകാശനത്തോടെയാണെന്നത് പാപ്പ എടുത്തു പറഞ്ഞു. അതിനാൽ പത്രോസിന്റെ പിൻഗാമിയുമായുള്ള സഭാകൂട്ടായ്മയിലേക്ക് വീണ്ടും കടന്നുവരുവാൻ നിരവധി വൈദികരെയും സന്യസ്തരെയും വിശ്വാസികളെയും പ്രത്യേകമായി ബഥനി സന്യാസസഭയെയും നയിച്ച ധന്യന്മാർ ഇവാനിയോസ് മാർ തയോഫിലസ് എന്നിവരെ ഓർത്ത് ദൈവത്തിന് നന്ദിയർപ്പിക്കാമെന്ന് പാപ്പ പറഞ്ഞു. സാമൂഹിക നീതി, വിദ്യാഭ്യാസം, സമഗ്ര മാനവ വികസനം എന്നിവ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നൽകുവാനുള്ള മാർ ഇവാനിയോസിന്റെ തീക്ഷ്ണതയും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. 1934 സുവിശേഷവൽക്കരണ ശ്രമത്തിന്റെ ഫലമായി തുടക്കത്തിൽ തമിഴ്നാട്ടിൽ സീറോ മലങ്കര സഭ വളരുവാൻ ആരംഭിച്ചതും പാപ്പ എടുത്തു പറഞ്ഞു. തുടർന്ന് സഭയുടെ ഹൈറാർക്കിയുടെയും DM സഭയുടെയും പ്രതിബദ്ധതയും പാപ്പ ചൂണ്ടിക്കാണിച്ചു. കട്കിയിലെ വിശുദ്ധ എഫ്രൈം, ഗുഡ്കാവിലെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്നീ രൂപതകളിലും സമാനമായ ഒരു പ്രതിബദ്ധത പുലർത്തുവാനും പാപ്പ വിവിധ സന്യാസസഭകളെയും സഭാ സിനഡിനെയും ക്ഷണിച്ചു. ദരിദ്രർ എന്നത് വെറും ഭക്ഷണമില്ലാത്തവർ മാത്രമല്ല, മറിച്ച് മുഖവും ശബ്ദവും നഷ്ടപ്പെട്ടവരും കൂടിയാണ് പാപ്പ. സഭയുടെ ജീവിതത്തിൽ ദരിദ്രർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക അനീതിക്കെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് 10 ആഗോള ദരിദ്ര ദിനത്തിനുള്ള പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. 2026 നവംബർ മാസം 15 ആഗോള ദിനം ആചരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഭൗതികവും ധാർമ്മികവുമായ ദുരവസ്ഥയെക്കുറിച്ച് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ദൈവത്തെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് കേവലമൊരു സിദ്ധാന്തമല്ല, മറിച്ച് അത് സാമൂഹികമായ അഴിമതിയിലേക്കും അനീതിയിലേക്കും നയിക്കുന്നുവെന്നും ഇത് ലോകമെമ്പാടും ദരിദ്രരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും അവരെ പാർശ്വവൽക്കരിക്കുന്നതിനും കാരണമാകുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കത്തോലിക്കാ സഭയും യഹൂദമതവും തമ്മിലുള്ള ബന്ധം സമഗ്ര മാനവ വികസനത്തിനുള്ളതാണ് പാപ്പ. ന്യൂയോർക്ക്, ഇസ്രായേൽ തുടങ്ങി 70 രാജ്യങ്ങളിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർ, അഭയാർത്ഥികൾ, പ്രായമായവർ, വൈകല്യമുള്ളവർ തുടങ്ങിയ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് സഹായം നൽകുന്ന സംയുക്ത യഹൂദ അപ്പീലിന്റെ പ്രതിനിധി സംഘവുമായി ലിയോ 14 പാപ്പ ജൂൺ മാസം 15 കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ദരിദ്രരായ സഹോദരങ്ങൾക്കുള്ള സേവനം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുകയും സമൂഹത്തെ പുതുക്കുകയും ചെയ്യുന്ന ഒരു പാതയായി കാണുവാൻ ദൈവീക വെളിച്ചം ഏവരെയും സഹായിക്കുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഒറ്റപ്പെട്ടു പോകുന്ന വൈദികൻ സാവധാനം തളർന്നു പോകുന്നു. പാപ്പ നല്ല ഇടയന്റെ ആർദ്രതയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും യേശുവിന്റെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതം നയിക്കുവാനും ലോകത്തിലെ എല്ലാ വൈദികരെയും ക്ഷണിച്ചുകൊണ്ട് പുരോഹിതരുടെ വിശുദ്ധീകരണത്തിനുള്ള പ്രാർത്ഥനാ ദിനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ സന്ദേശം നൽകി. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന ദൈവവചനം ഓരോ വിശ്വാസിക്കും, പ്രത്യേകിച്ച് വൈദികർക്ക് നൽകപ്പെട്ട ആഹ്വാനമാണെന്നും, വിശുദ്ധി എന്നത് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ജീവനിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും വ്യക്തിത്വത്തിന്റെ കാതലാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഇത് കേവലമൊരു ആശയമല്ല, ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 14 ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നയിച്ച ത്രികാല ജപപ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം പതിനൊന്നാം ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:36 മുതൽ 10:8 വരെയുള്ള തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സന്ദേശം പങ്കുവച്ചത്.
1: Cari fratelli e sorelle, buona domenica. Il Vangelo di oggi ci porta un grande regalo perché coinvolge tutti coloro che lo ascoltano nello sguardo di Gesù.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭകരമായ ഒരു ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയൊരു സമ്മാനമാണ് നൽകുന്നത്. ഇത് ശ്രവിക്കുന്ന ഏവരെയും യേശുവിന്റെ ആഴമേറിയ വീക്ഷണത്തിൽ പങ്കുചേരുവാൻ ക്ഷണിക്കുന്നു. കർത്താവ് എന്താണ് നിരീക്ഷിക്കുന്നതെന്നും അവിടുത്തെ നോട്ടം എത്രമാത്രം ശ്രദ്ധയുള്ളതാണെന്നും ഈ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ സഹോദരനായിത്തീർന്ന ദൈവപുത്രൻ മനുഷ്യകുലത്തെ നോക്കുന്നു. അടിച്ചമർത്തുന്ന പീഡനങ്ങളെയും നമ്മിൽ നിന്നും ശക്തി കവർന്നെടുക്കുന്ന അക്രമങ്ങളെയും അവിടുന്ന് കാണുന്നു. യുദ്ധത്തിന്റെ മുറിവുകളും ഉപഭോഗ സംസ്കാരത്തിന്റെ ശൂന്യതയും അവിടുന്ന് കാണുന്നു. വെറും പൊയ്മുഖങ്ങളായി മാറിയ മുഖങ്ങളെയും തിന്മയാൽ തകർന്ന കുടുംബങ്ങളെയും തെറ്റായ ആദർശങ്ങളാൽ വഞ്ചിക്കപ്പെട്ട യുവാക്കളെയും യേശു കാണുന്നു. യേശു ഇവയെല്ലാം കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്കു വേണ്ടി നമ്മോടൊപ്പം സ്നേഹിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ അനുകമ്പ കേവലം ഒരു സഹോദരതുല്യമായ സാമീപ്യം മാത്രമല്ല, മറിച്ച് നമ്മെ വിമോചിപ്പിക്കുവാനുള്ള ഉറച്ച ആഗ്രഹം കൂടിയാണ്. അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ അറിയുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കഴിയുന്ന അനേകം മനുഷ്യരുടെ മുൻപിൽ ക്രിസ്തു ഒരു നല്ല ഇടയനെന്ന നിലയിൽ എല്ലാവർക്കുമായി സ്വയം സമർപ്പിക്കുകയും വിളവെടുപ്പിന്റെ നാഥൻ എന്ന നിലയിൽ ലോകമാകുന്ന വയലിലേക്ക് വേലക്കാരെ അയക്കുകയും ചെയ്യുന്നു. അവർ ചെയ്യേണ്ട ജോലി എന്താണ്? കഷ്ടപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ആശ്വാസം പകരുക, ദാരിദ്ര്യമുള്ളിടത്ത് സ്നേഹവും പീഡനമുള്ളിടത്ത്

0: ജനങ്ങളിലൂടെ കടന്നുപോകുന്ന ആ സുവിശേഷം ഇന്നും പഴയതുപോലെ തന്നെ യുവത്വമുള്ളതും പുതുമയുള്ളതും വിമോചനം നൽകുന്നതുമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെ, യേശുക്രിസ്തുവിലൂടെ ദൈവം ഓരോ പുരുഷനും സ്ത്രീക്കും ഓരോ ജനതയ്ക്കും രാജ്യത്തിനും സമീപസ്ഥനായിരിക്കുന്നു. ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ സുഖപ്പെടുന്ന രോഗം പോലെയും പുലരിക്ക് വഴിമാറുന്ന രാത്രി പോലെയും ഉത്തിതനാൽ പരാജയപ്പെട്ട മരണം പോലെയും തിന്മ തകർന്നടിയുന്നു. ഇത്തരത്തിലാണ് യേശുവിന്റെ നോട്ടം യാഥാർത്ഥ്യത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. സ്നേഹം നിറഞ്ഞ അവിടുത്തെ ഈ പ്രവർത്തന പദ്ധതി സഭ എന്ന പുതിയൊരു ജനതയ്ക്ക് ജന്മം നൽകുന്നു. അപ്പസ്തോലന്മാരുടെ ദൗത്യം തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ് സഭ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി തന്നെ കൊടുക്കുവിൻ. അതെ, യേശുവിന്റെ ദാനം തികച്ചും സൗജന്യമാണ്. കാരണം അതിന്റെ മൂല്യം എല്ലാ അളവുകൾക്കും അപ്പുറമാണ്. അത് അർഹിക്കുവാനോ വാങ്ങുവാനോ സാധിക്കുകയില്ല. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മനോഹരമായ പേരാണ് ഈ കൃപ. നമ്മെ തന്നിലേക്ക് ചേർത്തുവെക്കുവാൻ ഈ കൃപ എവിടെയും നമ്മെ തേടിയെത്തുന്നു. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സുവിശേഷവൽക്കരിക്കുക എന്ന ദൗത്യം ജനിക്കുന്നത് ദൈവത്തിന്റെ ദാനത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിലൂടെ ആ ദാനം ലോകത്തിന് പാപമോചനമായും എളിയവർക്കും പാവപ്പെട്ടവർക്കുമുള്ള ശുശ്രൂഷയായും നീതിക്കു വേണ്ടിയുള്ള പ്രതിബദ്ധതയായും മാറുന്നു. യേശു നമ്മെ ഏവരെയും ക്ഷണിക്കുന്ന ഈ ദൗത്യത്തോട് സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ പ്രതികരിക്കുവാൻ കൃപാനിധിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായം നമുക്ക് തേടാം. പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദേശത്തിന് ശേഷം ത്രികാല പ്രാർത്ഥന ജപം നയിക്കുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: ആഞ്ജലോസ് ഡോമിനി നുൻസിയാവിത് മറിയെ
2: et concepi de spiritu sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitabit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: dignificamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationum coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis requiem aeternam dona eis Domine,
2: et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ സോജു തെക്കിനേത്തെ സിയമ്മയുടെ വരികൾക്ക് ജേക്കബ് കൊരട്ടി സംഗീതം പകർന്ന ഗാനം, ആലാപനം എലിസബത്ത് രാജു.